0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ നെല്ലേ കെ വിശ്വനാഥന്റെ വയലിൻ കച്ചേരി കേൾക്കാം. ഡോക്ടർ കുട്ടമ്പേരൂർ കെ അനീഷ് കുമാർ മൃദംഗം, ശ്രീ കോവൈ ജി സുരേഷ് ഖടം. ആദ്യം ഭൈരവിരാഗത്തിൽ അടതാള വർണ്ണം കേൾക്കാം. പച്ചിമിറിയം ആദ്യ പയ്യ രചിച്ചത്.
2: ദിസ് ഇസ് രാഗം 24/7 DTH എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. ലിസൺ ടു വയലിൻ റിസൈറ്റൽ by Shri Nellay K. Vishwanathan. He is accompanied on the mridangam by Dr. Kuttam Perur K. Anish Kumar and on the ghatam by Shri Kovai G. Suresh. He begins his violin recital with a varnam of Pachi Miriam Adiyapaya in the rag Bhairavi set to Adathal.

0: ഇനി ലംബോധര മഹാഗണേശ വരദ എന്ന കീർത്തനം കേൾക്കാം. രാഗം നവരസ കന്നഡ, ആദിതാളം ഹരികേശ് നെല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ കൃതി.
1: കണ്ടിന്യൂസ് വയലിൻ റിസൈറ്റൽ. ഹി വിൽ നൌ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് ഹരികേശ് നെല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ, ലംബോധര മഹാഗണേശ വരദ. ഇൻ ദ രാഗ് നവരസ കന്നഡ, സെറ്റ് ടു ആദിതാൾ.

0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ നെല്ലൈ കെ വിശ്വനാഥൻ അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി. ഡോക്ടർ കുട്ടമ്പേരൂർ കെ അനീഷ് കുമാർ മൃദംഗം, ശ്രീ കോവൈ ജി സുരേഷ് ഖടം. ഇനി വരാളി രാഗത്തിൽ മാമവ മീനാക്ഷി എന്ന കീർത്തനം കേൾക്കാം. മിശ്രചാപ്പ് താളം, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to violin recital by Nellai Shri K. Vishwanathan. He is accompanied on the mridangam by Dr. Kuttanperur K. Anish Kumar and on the ghatam by Shri Kovai G. Suresh. Next is a composition of Muthuswami Deekshithar, Mamava Meenakshi, in the rag Varali, set to Mishra Chapatal.

0: അവസാനമായി സതതം താവക പദസേവനം എന്ന കീർത്തനം കേൾക്കാം. രാഗം ഖരഖരപ്രിയ, ആദിതാളം മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
1: നെല്ലേ കെ വിശ്വനാഥൻ കൺക്ലൂഡ്സ് ഹിസ് വയലിൻ റെസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, സതതം താവക പദസേവനം ഇൻ ദ രാഗ് ഖരഖരപ്രിയ സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ നെല്ലൈ കെ വിശ്വനാഥൻ അവതരിപ്പിച്ച വയലിൻ കച്ചേരി. ഡോക്ടർ കുട്ടമ്പേരൂർ കെ അനീഷ് കുമാർ മൃദംഗം, ശ്രീ കോവൈ ജി സുരേഷ് ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു വയലിൻ റിസൈറ്റൽ ബൈ ശ്രീ നെല്ലൈ കെ വിശ്വനാഥൻ. Accompanying artists were Dr. Kuttam Perur K. Anish Kumar on the ghatam and Kovai G. Suresh on the ghatam. This program is brought to you by Akashwani Thiruvananthapuram. Faragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ബി വി രാമൻ, ബി വി ലക്ഷ്മണൻ എന്നിവർ ചേർന്ന് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ബി ശശികുമാർ, മൃദംഗം ടി കെ മൂർത്തി. ആദ്യം ശ്രീ മഹാഗണപതി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ബിഹാഗ്, രൂപക താളം ഗർഭപുരിവാസർ കൃതി.
2: This is Ragam 24/7 DTH anytime Indian music. Listen to Carnatic classical vocal duet by B.V. Raman and B.V. Lakshmanan. They are accompanied on the violin by B. Shashikumar and on the mridangam by T.K. Murthy. They begin their vocal duet with a composition of Garbhapuri Vasar, Shri Mahaganapadi, in the rag Bihag, set to Rubagatal.

0: ശ്രീ മഹാഗണപതി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ബിഹാഖ്, രൂപക താളം ഗർഭപുരിവാസർ കൃതി.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കമ്പോസിഷൻ ഓഫ് ഗർഭപുരിവാസർ ശ്രീ മഹാഗണപതി ഇൻ ദ രാഗ് ബിഹാഖ് സെറ്റ് ടു രൂപക താൾ.
0: ഇനി സരസ്വത്യ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ഛായാഗൗള, മിശ്രചാപ്പ താളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: Continuing their vocal duet, they will now present a composition of Muthuswami Deekshithar, Saraswatya, in the rag Chayagaula, set to Mishra Chaputal.

0: മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച സരസ്വത്യ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഛായാഗൗള, മിശ്രചാപ്പത്താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ സരസ്വത്യ ഇൻ ദ രാഗ് ഛായാഗൗള സെറ്റ് ടു മിശ്രചാപ്പത്താൾ.
0: ഇനി മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ഹിരൺമയീം എന്ന കീർത്തനം കേൾക്കാം. രാഗം ലളിത, രൂപക താളം.
1: Now listen to the composition of Muthuswami Deekshithar, Hiranmayim, in the rag Lalita, set to Rubagathal.

0: ലളിതരാഗത്തിൽ ഹിരൺമയീം എന്ന കീർത്തനമാണ് കേട്ടത്. രൂപക താളം മുത്തുസ്വാമി ദീക്ഷിതർ, കൃതി.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, ഹിരൺമയീം ഇൻ ദ രാഗ് ലളിത സെറ്റ് ടു രൂപക താൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് BV രാമൻ, BV ലക്ഷ്മണൻ എന്നിവർ ചേർന്ന് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ B ശശികുമാർ, മൃദംഗം TK മൂർത്തി. ഇനി ഹരികേശ് നെല്ലൂർ ഡോക്ടർ L മുത്തയ്യ ഭാഗവതർ രചിച്ച ദുർഗാദേവി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം നവരസ കന്നഡ, ആദിതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Duet by B.V. Raman and B.V. Lakshmanan. They are accompanied on the violin by B. Shashikumar and on the mridangam by T.K. Murthy. Now listen to the composition of Harikeshan Allur Dr. L. Muthaya Bhagavadir, Durga Devi, in the rag Navarasa Kannada, set to Adithal.
2: Durga.

0: ഹരികേശ് നെല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ രചിച്ച ദുർഗാദേവി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം നവരസ കന്നഡ, ആദിതാളം.
1: You were listening to the composition of Harikeshanallur, Dr. L. Muthaiah Bhagavathar, Durga Devi, in the rag Navarasa Kannada, set to Aridal.
0: Ini Talli Ninnu enna arambhikkunna kirtanam kelkam, ragam Kalyani, Mishrajapathalam, Shama Shastri rechichathu.
1: Next is a composition of Shama Shastri, Talli Ninnu, in the rag Kalyani, set to Mishrajapathal.

0: ശ്യാമശാസ്ത്രി രചിച്ച തല്ലി നിന്നു എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കല്യാണി, മിശ്രജാപതാളം.
1: യു വർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് ശ്യാമശാസ്ത്രി, തല്ലി നിന്നു ഇൻ ദ രാഗ് കല്യാണി സെറ്റ് ടു മിശ്രജാപതാൾ.
0: അവസാനമായി മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച അഭയാംബികായി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം എതുകുല കാംബോജി, രൂപകതാളം.
1: ബി വി രാമൻ ആൻഡ് ബി വി ലക്ഷ്മണൻ കൺക്ലൂഡ് ദിയർ ക്ലാസിക്കൽ വോക്കൽ ഡ്യുവറ്റ് വിത്ത് എ കമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, അഭയാംബികായെ ഇൻ ദ രാഗ് യദുകുല കാംബോജി സെറ്റ് ടു രൂപകതാൾ.

0: യദുകുല കാംബോജി രാഗത്തിൽ അഭയാംബികായെ എന്ന കീർത്തനമാണ് കേട്ടത്. രൂപകതാളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, അഭയാംബികായെ ഇൻ ദ രാഗ് യദുകുല കാംബോജി സെറ്റ് ടു രൂപകതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ബി വി രാമൻ, ബി വി ലക്ഷ്മണൻ എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ബി ശശികുമാർ, മൃദംഗം ടി കെ മൂർത്തി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വിൽ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ ഡ്യുവറ്റ് ബൈ ബി വി രാമൻ ആൻഡ് ബി വി ലക്ഷ്മണൻ. Accompanying artists were B. Shashikumar on the violin and T. K. Murthy on the mridangam. This program was brought to you by All India Radio Thiruvananthapuram for Ragam 2470 TH, anytime Indian music.

ഇനി ശ്രീമാതൃഭൂതം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി കന്നഡ രാഗം മിശ്ര ചാപ്പുത്താളം. ലിസൺ നൗ ടു ശ്രീമാതൃഭൂതം കമ്പോസ്ഡ് ബൈ മുത്തുസ്വാമി ദീക്ഷിതർ ഇൻ രാഗ് കന്നഡ സെറ്റ് ടു മിശ്ര ചാപ്പുത്താളം.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ആകാശവാണി ജി ശ്രീവിദ്യയുടെ വീണക്കച്ചേരി കേൾക്കാം. കെ എം എസ് മണി മൃദംഗം, കെ ഹരിപ്രകാശ്, മുഖർശംഖ്.
2: Now we bring you a Veena recital by G. Srividya. She is accompanied by K. M. S. Mani on Mridangam and K. Hariprakash on Moh Singh.
1: Saranga ragathil Indamodi enna varnathode kacheri aarambhikkunnu. Aadithaalam Tiruvettiyoor Thyagayyar Kruthi.
2: The concert starts with an Aadithaala varna Indamodi in the raga Saranga, composed by Tiruvettiyoor Thyagayyar.

0: ഗണനായകം, രാഗം പൂർണ്ണഷഡ്ജം, ആദിതാളം, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: നെക്സ്റ്റ് ഈസ് ഗണനായകം ഇന്ദരാഗ പൂർണ്ണഷഡ്ജം സെറ്റു ആദിതാള കമ്പോസിഷൻ ബൈ മുത്തുസ്വാമി ദീക്ഷിതർ.

0: അടുത്തത് മന്ദാരി രാഗത്തിൽ എന്നാളു ഖണ്ഡജാപ താളം മുത്തയ്യ ഭാഗവതർ കൃതി.
1: നെക്സ്റ്റ് ഇസ് എന്നാളു ഇൻ ദ രാഗ മന്ദാരി സെറ്റ് ടു ഖണ്ഡജാപ് താള കമ്പോസ്ഡ് ബൈ മുത്തയ്യ ഭാഗവതർ.

0: നാഗസുരാവലി രാഗത്തിൽ ഗരുഡഗമന സമയമിതേ. രൂപകതാളം പട്ടണം സുബ്രഹ്മണ്യർ കൃതി.
1: നെക്സ്റ്റ് കമ്പോസിഷൻ ഓഫ് ദിസ് കൺസേർട്ട് ഈസ് ഇൻ നാഗസ്വരാവലി രാഗ ഗരുഡഗമന സമയമിതേ, സെറ്റു രൂപകതാള, കമ്പോസ്ഡ് ബൈ പട്ടണം സുബ്രഹ്മണ്യർ.

0: കച്ചേരി തുടരുന്നു. സൗമിത്രി ഭാഗ്യമേ, രാഗം ഖരഹരപ്രിയ, ആദിതാളം ത്യാഗരാജകൃതി.
1: കണ്ടിന്യൂയിങ് ദ റിസൈറ്റൽ, ജി ശ്രീവിദ്യ ബ്രിങ്സ് യു സൗമിത്രി ഭാഗ്യമേ ഇൻ ദ രാഗ ഖരഹരപ്രിയ സെറ്റു ആദിതാള, കമ്പോസ്ഡ് ബൈ ത്യാഗരാജ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജി ശ്രീവിദ്യയുടെ വീണക്കച്ചേരി. കെ എം എസ് മണി മൃദംഗം, കെ ഹരിപ്രകാശ്, മുഖർശംഖ്.
1: യു ആർ ലിസണിംഗ് ടു എ വീണ റെസൈറ്റൽ ബൈ ജി ശ്രീവിദ്യ. ഷീസ് അക്കമ്പനീഡ് ബൈ കെ എം എസ് മണി ഓൺ മൃദംഗം ആൻഡ് കെ ഹരിപ്രകാശ് ഓൺ മോർസിംഗ്.

0: അടുത്തത് സ്വാതി തിരുനാൾ പദമാണ്. തെളിവിയലും മുഖം എന്നാരംഭിക്കുന്നു. രാഗം പുന്നാഗവരാളി, മിസ്റ്റർ ചാപ്പ് താളം.
1: നെക്സ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് തെളിവിയലും മുഖം ഇൻ ദ രാഗ പുന്നാഗവരാളി. സെറ്റ് ടു മിശ്ര ചാപ്താള, കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ.

0: അവസാനമായി സുരുട്ടി രാഗത്തിൽ അരുണഗിരിനാഥരുടെ തിരുപ്പുകൾ ചതുരശ്രജാതി ഏകതാളം.
1: ദ ലാസ്റ്റ് കമ്പോസിഷൻ ഓഫ് ദിസ് കൺസേർട്ട് ഇസ് എ തിരുപ്പുകൾ ഇൻ ദ രാഗ സുരുട്ടി സെറ്റു ചതുരശ്രജാതി ഏക കമ്പോസ്ഡ് ബൈ അരുണഗിരിനാഥർ.

0: ഇതുവരെ കേട്ടത് ജി ശ്രീവിദ്യയുടെ വീണക്കച്ചേരി, കെ എം എസ് മണി മൃദംഗം, കെ ഹരിപ്രകാശ് മുഖർശംഖ്.
1: യു ആർ ലിസണിംഗ് ടു എ വീണ റെസൈറ്റൽ ബൈ ജി ശ്രീവിദ്യ. ഷീ വാസ് അക്കമ്പനീഡ് ബൈ കെ എം എസ് മണി ഓൺ മൃദംഗം ആൻഡ് കെ ഹരിപ്രകാശ് ഓൺ മോസിംഗ്.
0: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ ബൈ തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24/7 DTH ചാനൽ, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.